0: അതി ഉഫാവിർക്കം ഖബർ ദിവ്വാ ബേഖലും ഖംഗയ്യായ് ഇൻദാർ ഖുറവ്വാ ബേഖലും ഖംഗാ മെനുവി തിമൻ റസ്കലാംഗെ റസൂലു നുഫനുവമെ അതി കാഫിർവി മീഹും ബാതിലു ഗതുൻ ജദൽ കുരതെ എയ് എഗതുൻ എവരെൻ ഹഖ്ഖകി ബാതിലു എച്ച ഖംഗാ ഹെദുമശെ അതി തിമൻ റസ്കലാംഗെ ആയത്തകായ് എവരെന്നം ഇൻദാർ ഖുറവ്വാ ഫാവാ കന്ത ഫുറസ്സാരെ ഖംഗാ എവരെൻ ഹെദുവെ
1: ദിവേഹ്യം ദിവേഹ്യനായകു നോദിയ 1 മെഗാഹെർട്സ്.

ആയത്തക്കും എമീഹക ഹന്താം കൊദ്ദവുമു എ ആയത്തക ഫുറഗസ്ദി എംബുരിഗനെ അതി ഏന ഇസ്കുല അമൽ തൻ ഹന്താ നെത്തുനു മീഹായവുര അണിയാ വെരുക്കംപൊടി ഫഹെ കാ കൊയ്യെ ഹമ കഷവറും തിമൻ റസ്കലാങ്ക എവരെണ്ണ എ ഖുർആൻ വിഷ്ണുമ ഹുറസളാ ഹുറസ്തക്കെ എവരെങ്കെ ഹിത്തവുകാ ലെവ്വീമെ അതി എവരെങ്കെ കംഫെത്തവുകാ ബീരു കമെ ലെവ്വീമെ അതി കലേഗഫാനു എവരെണ്ണ തെതുമക ഗുവാ ലവ്വാഫിനമ ഫഹെ ഏറും എഗ്ഗുതുക വിസ് എവരെൻ തെതുമകു ലിബിയൻ നുഗന്നാണിതേ.

മൂസാഗ് ഫാനു എക്കലേഗ് ഫാനു ഖാദിം കുജ്ജായ വിദാഡ വിഹിന്ദു ഹന്ദുമ കുറാശ ദിഖണ്ഡു ഗുളുണു ഹിസാബ തിമംഖലേഗ് ഫാനു ഫോര ജൗമദ്ദാന്ദെ നുവത ജമാന്തക വേതി കുറവ്വാഫു മദ്ദാന്ദെ ഹിംഗെ ഉൻ ദുലെ നുക്കുറവ്വാ ഹുഷീമേ.

ഓഡിയോ വാഹക. അസ്സലാമു അലൈക്കും. ഓഡിയോ വാഹക മി പ്രോഗ്രാം ദുരാഗാതും അഡോസുമുങ്ങെന്നവ ഹുരിയാ ഫരാത്തക പ്രോഗ്രാംഗെ ഫരാത്തും മർഹബ. പ്രോഗ്രാം ആയിക്കീഗ മി ഹഫ്താ കുരിയ ദാണി അൾഗുൺ ഷാഹുദാ മഹ്മൂദ്. ഓഡിയോ വാഹക കമിഹാർ അറുമെ മിഗനെസ്സെനി ബിമ്മാ ഇബ്രാഹിം വഹീദ്ഗെ ഇഷ്ക് മി വാഹക. മി ഹഫ്താഗ മി ഗെനെസ്തെനി മി വാഹകയഗെ അഷാരവണ ബ വാഹകെ ഹുന്തെരി നഹുഷാളാദേനി ഫാത്മത് സമാ.

0: ദിവഹി എഫ് എം, ദിവഹി ഉണ്ടായ
1: നോദിയ എക്കെ മെഗാഹെർട്സ്, ദിവഹി എഫ് എം.